പിവള്ളിയാരും നന്നാലും തിക്കാക്കവിന താമനെ ഉടക്കി ഉടക്കിവിനെ ഫിരത്തിയാണ് തിരവുള്ള കുത്തുവിനെ അതോടൊക്കെ ഇക്സിനക്കാലോ ഖോ പങ്ങാളി ശിരുവാനും പങ്ങാളി ശിരുവാനോ കൈക്കണുങ്ങ ഇക്സിനക്കാലോ ജാലോ ഖോ കാലും ടൈമെത്തവിനാപ്പിയോളിയിലാപ്പിവും നമ്മള് ഉപ്പങ്ങസലിമാ കാരണം മിക്സുവിട്ടിനെ സുത്തോളോ മുന്നോട്ട് ദിവസം അക്കുന്നയാളോ മിക്സുവി ഹിറ്റോ ആലോ പിപ്പലേ മതിപ്പോയാലോ പോകും അത് കഴിഞ്ഞിട്ടാലോ സിമകത്തിയും മിക്സുവി കസുത്ത പിപ്പലത്തി മഴുള്ളതായാലും മിക്സുവി ഉപ്പങ്ങസ തേക്കുവാനും ദിവസം വിട്ടോ പൂപ്പലോയും മികക്ക് ഹങ്ങ പിഴകയില മങ്ങാറ്റ പിഴങ്ങി ആക്കുശിന്നോക്ക് ചേർന്നിട്ട് ചകയിലാക്കലോരും മതി കൈക്കണിക്ക് ചേർന്നിട്ട് ചകയിൽ സകത്തലാക്കിയാട്ടോ തിക്ക് കത്തൊക്കെ മറ്റ തേക്കുവാട്ടോ ചകയല്ലാത്തു ഇങ്ങനെ തിക്കിച്ച് മലോരും മറ്റ തേക്കണ നുക്കോട്ടോക്കലോരും തേമായിട്ട് ചേകാലോ നോക്കു ഇല്ല തേമായിട്ട് ചേകാലും മേൽപ്പോ നിറിയൊന്ന് ചേക്കാനും മിക്സുപോയപ്പോ പിതകിട്ടോ ചകത്തൊക്കെ അതുലാമെന്ന് കത്തിക്കും ത്താളത്തിരു കൈമാക്കു അമ്മലു താപന് പങ്ങടികയാണ് ഉരകന്യാത്ത മക്കോന്ന് സൈനീഷിയുടെ കാത്തക്കുന്നുള്ളു കൈക്കുന്നുള്ള ഉരകന്യാത്തുന്ന് മക്കോയും മറ്റു താപന് ശിവുള്ളിമ് ഊഞ്ഞിന്യാക്കാത്ത ചിത്തവലോജുകളും അത്തു സൈനീഷിക്കുന്നു തുങ്ങിത്തവ ചേകളാകട്ട കാപ്പിത്തുകുന്നകളും അസത്ത ഉഹുമ്പിലുത്തിത്തവന് ഉരകത്തലൊന്ന് തേക്കോ സൈനീഷിക്കോ തേമാ പീഷക്കലോജോലി ഇപ്പൊ നിന്നു അക്കുനെയാളും താവനയിലോകത്ത് അങ്കവിച്ചു ഹാങ്ങിച്ച മകച്ചുകൊണ്ടുമോ ഊവിനേറെ തുളുത്തലു അന്നുകാക്കിയേറെ തുളുത്തലു ഊമകത്ത് അങ്ങിത്തോലോജുകൊത്ത തേക്കുന്നു താവന ശിവുള്ളിനു ഉലകന്നേറ്റു കറന്നു അന്നുകാന്നേറ്റി തോച്ചുത്തലു ഊവിനേറ്റി തോച്ചുത്തലു ഈശുമെന്നാളു തുമ്മസിത്തോലോജുകൊത്ത പിക മജലി മാറ്റിനു പിച്ചിട്ട അക്കി ഹമ്മിട്ടോ കിട്ടിട്ട തേമാകാലു പിച്ചിയാട്ടോക്കാലോ ലോജി പോകും തേക്കണുങ്ങ അക്കുനി താപനയിലോജു കൊത്ത ഇരങ്ങി നുങ്ങൂത്തികളിൽ ലോജു കൊത്ത നുങ്ങൂത്തിക മുന്നിലു പിച്ചിട്ട ഈശുമായിനാലും കമകയോച്ചി അല്ലാകിട്ടാലോ ലോജി പോകും തേക്കണുങ്ങ താ ഉയർന്നിയായിട്ട് കാപ്പിന് ഈശുമായി തുമ്മ സുറ്റി ലോജു പറ്റിന് തുമ്മ സുറ്റി